വെള്ളമുള്ളി വൈക്കാൽ സമരീമട്ടെ മിവറത് സൂദാനം വെള്ളമുള്ള വൈക്കാൽ പ്രദേശീതി അവസാന സട്ടനീൻ മിയഗിയ ദെമല ജനത അവസീകരിക്കും സന്ധാ മിവറതെ കട്ടുത്തുക്കുന്ന ബവത് വത്മൻ ആണ്ടുവ് ഈട്ടെ ബാധ നൊക്കറുണു എത്തായി ഉത്തുരി ദേശപാലന പക്ഷ ജനതാവാത്തര വിശ്വാസക് പവത്തിന് ബവത് ഉത്തുരു പലാത്തിട്ടു പ്രധാന അമാത്യ സി വി വിഘ്നേശ്വരം സന്ധാൻ കന്നുവകിടത്തമായ ലങ്കാദ്വീപ് വാർത്താ കറന്നി നൊറച്ചോലെ ലക്വിജയ ബലാഗാരയൻ പിടവന അലുഹേതുവെൻ പരിസരേറ്റ കിസിതു സലകിയതു ഹാനിയക് സിതു നൊവന ബവ് പരിസരയെ കൃഷികർമ്മയെ സഹ പശുസമ്പത്ത് തിസരാത്വ പിടിമത് ആഞ്ചിക് അധീക്ഷണ കാരക സഭാവട്ടെ വയമ്പ് പലാത് പരിസര അധികാരി ഇതിരിപത് കരത്തി വാർത്താവിൻ അനാവരണ വിനവക്കില തമായി അത് മുൽപിറ്റുവ് സദാഹൻ കല്ലത്തി എന്നെ ലങ്കാദ്വീപ് ഉത്തുരേ ദെമ്പള് ദേശപാലന പക്ഷ ഏകരാ സി വി പി ടു വിയുടെ സൂദാനമ്മു നവസന്ധാനെ ദിദരാഗുസ് എത്തായി ഉത്തുരേ ദേശപാലന ആറഞ്ച് മാർഗ് സദാൻകന്നോ ഇത് സംബന്ധ വിയുടെ സൂദാനമ്മു ദേശപാലന പക്ഷ നിയോജിതെങ്കിൽ ബല അറകലെ മീറ്റ് ഹേതുവി എത്തായി ഈ ആറാഞ്ച് മാർഗ് തുല സദാൻ ഹയായി വിനാടി വിസിഹയായി ഈ രാത്രി ദിനുമതിനത് ലുത്തറൈ ബലന നുഹക്കുനാണം ലുത്തറൈ പാത് അത്രകന്ന മഹാജന സമ്പത്ത് അത് സമ്പത്ത് ഇവകിമ എൻ എൽ ബി ജയ മെഗാപവ് ധനനിധാന ഹന്ദഹാന ഗുവിസെത്ത് ശുഭദവസ ലുത്തറൈവല് പ്രതിഫലക്കിയ സൂദാനം മെഗീതേൻ പസുവ്.